0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. രക്തരൂക്ഷിത സംഘർഷങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വിശുദ്ധ ബെനഡിക്റ്റിന്റെ കല്ലറക്കരികിലെത്തി ലിയോ 14-ാമൻ പാപ്പ. ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ മുന്തേ കസീനോയിലുള്ള ബെനഡിക്റ്റിൻ ആശ്രമത്തിൽ പരിശുദ്ധപിതാവ് എത്തിയതായി ഇതേ ദിവസം ഉച്ചകഴിഞ്ഞ് പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. വേനൽക്കാല അവധിയുടെ ഭാഗമായി കസ്തൽഗന്തോൾഫോയിലുള്ള അപ്പസ്തോലിക വസതിയിലായിരിക്കുന്ന ലിയോ 14-ാമൻ പാപ്പ വിശുദ്ധന്റെ കല്ലറയ്ക്കരികിൽ പ്രാർത്ഥിച്ച ശേഷം അവിടെയുള്ള ബെനഡിക്റ്റിൻ ആശ്രമത്തിലെ സന്യാസ സമൂഹത്തിനൊപ്പം സമയം ചിലവഴിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഏതാണ്ട് പൂർണമായും നശിപ്പിക്കപ്പെട്ട ഈ പ്രദേശത്തു വെച്ച് 10 ദിവസങ്ങൾക്ക് മുൻപ് 2026 പാച്ചിസ് നൂൺസിയൂസ് അവാർഡ് ജെറൂസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബത്തിസ്ത ബിറ്റ്സബാലയ്ക്ക് നൽകപ്പെട്ടിരുന്നു. സമാധാനവുമായി ബന്ധപ്പെട്ട് ലിയോ 14-ാമൻ പാപ്പയുടെ നിലപാടുകളെ അടിസ്ഥാനമാക്കി ആയുധരഹിതവും നിരായുധീകരിക്കുന്നതുമായ സമാധാനം ഒരു ദാനമാണ് എന്ന പേരിൽ ഒരു പുസ്തകം ഉടൻ പുറത്തിറങ്ങുമെന്ന് ലിബ്രറിയ എദിത്രീചെ വത്തിക്കാന എന്ന വത്തിക്കാനിലെ പുസ്തക പ്രസിദ്ധീകരണശാല അറിയിച്ചു. പത്രോസിന്റെ സിംഹാസനത്തിലേക്കു തിരഞ്ഞെടുക്കപ്പെട്ട 2025 മെയ് 8 മുതൽ നാളിതുവരെ പാപ്പ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെയും പ്രഭാഷണങ്ങളെയും അടിസ്ഥാനമാക്കിയായിരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ ഈ പുസ്തകം പുറത്തിറങ്ങുക. അലസാന്ത്രോ ബാൻഫി എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിൽ പരിശുദ്ധപിതാവ് സമാധാനവുമായി ബന്ധപ്പെട്ടു തയ്യാറാക്കിയ ഒരു ആമുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയുധങ്ങളല്ല, നിരായുധീകരണമാണ് സമാധാനം സൃഷ്ടിക്കുന്നത് എന്ന ഉദ്ബോധനമാണ് ഈ പുസ്തകം മുന്നോട്ടു വയ്ക്കുന്നത്. ലോകമെമ്പാടും 103 രാജ്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള യുദ്ധങ്ങളോ സായുധ സംഘർഷങ്ങളോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് തന്റെ ആമുഖത്തിൽ എഴുതിയ പാപ്പ ഉക്രൈൻ, മധ്യപൂർവദേശങ്ങൾ, സുഡാൻ, മ്യാൻമാർ, യമൻ, കോംഗോ തുടങ്ങിയയിടങ്ങൾ പ്രത്യേകമായി പരാമർശിച്ചു. തിരിച്ചുപോക്ക് എളുപ്പമല്ലാത്തതാക്കുന്ന ഒരു സാഹസമാണ് യുദ്ധമെന്ന് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പായെ അധികരിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഉക്രൈൻ സന്ദർശിച്ച ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ തന്റെ യാത്ര പൂർത്തിയാക്കി. 5 ദിവസങ്ങൾ നീണ്ട യാത്രയുടെ ഭാഗമായി 2013-14 കാലയളവിൽ റവല്യൂഷൻ ഓഫ് ഡിഗ്നിറ്റി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജ്യത്ത് കൊല്ലപ്പെട്ടവർക്കു വേണ്ടിയുള്ള മൈദാൻ സ്മാരകം സന്ദർശിച്ച വത്തിക്കാനും മറ്റ് രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങൾക്കായുള്ള സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഗാലഗർ, രാജ്യത്തിന്റെ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കി, താൽക്കാലിക വിദേശകാര്യമന്ത്രി അന്ത്രി സിബിഹ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെയെന്ന് ആശംസിച്ച ആർച്ച് ബിഷപ്പ് രാജ്യത്ത് നീതിയുക്തവും നിലനിൽക്കുന്നതുമായ സമാധാനം കൈവരുമെന്ന പ്രത്യാശയും പങ്കുവച്ചു. ഉക്രൈനിലെ ലത്തീൻ സഭാ സംവിധാനം പുനഃസ്ഥാപിക്കപ്പെട്ടതിന്റെ 35-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ബെർദിച്ചീവിൽ നടന്ന ചടങ്ങിൽ സംബന്ധിച്ച അദ്ദേഹം അവിടെയുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയും യുദ്ധത്തിന്റെ ദുരിതങ്ങൾക്കിടയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ആഴപ്പെട്ടു വളരാൻ ആഹ്വാനം നൽകുകയും ചെയ്തിരുന്നു. ഉക്രൈൻ ജനതയ്ക്കു വേണ്ടിയുള്ള പരിശുദ്ധപിതാവിന്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ ആത്മീയ സാമീപ്യവും ആർച്ച് ബിഷപ്പ് തദവസരത്തിൽ അറിയിച്ചു. റഷ്യൻ സായുധസേനയുടെ ആക്രമണത്തിൽ ഉക്രൈനിലെ ബീലോഹൊറോത്കായിലുള്ള തങ്ങളുടെ ഒരു ഗോഡൌൺ തകർന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി അറിയിച്ചു. യുദ്ധദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എത്തിക്കാനായി സൂക്ഷിച്ചിരുന്ന അവശ്യ മാനവിക സഹായ സാമഗ്രികൾ ഈ ആക്രമണത്തിൽ നശിച്ചുവെന്ന് സംഘടന ജൂലൈ 20 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ വിശദീകരിച്ചു. ജനറേറ്ററുകൾ, കുടിവെള്ളം, ശുചിത്വ കിറ്റുകൾ, ജലസംഭരണ ടാങ്കുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി ഏതാണ്ട് $40 ലക്ഷം വസ്തുവകകൾ സൂക്ഷിച്ചിരുന്ന ഈ ഗോഡൌണിലെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ നിലവിൽ വ്യക്തമല്ലെന്ന് യൂണിസെഫ് തങ്ങളുടെ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഈ മാസത്തിൽ മാത്രം 7 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും 116 പേർക്ക് പരിക്കേറ്റുവെന്നും ശിശുക്ഷേമനിധി അറിയിച്ചു. റഷ്യ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ തങ്ങളുടെ മാനവിക സഹായ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് യുണിസെഫ് അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

102 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. അവശനായി കർത്താവിന്റെ മുൻപിൽ ആവലാതി ചൊരിയുന്ന പീഡിതന്റെ പ്രാർത്ഥന എന്ന തലക്കെട്ടോടെയുള്ള 102 സങ്കീർത്തനം വിവിധ വിലാപങ്ങളും പ്രാർത്ഥനകളും ഒപ്പം ദൈവാശ്രയബോധത്തിന്റേതായ ചിന്തകളും അടങ്ങിയിരിക്കുന്ന ഒരു കീർത്തനമാണ്. BC 170 അന്ത്യോക്യസ് എപ്പിഫാനസ് 4 ജെറുസലേം നശിപ്പിക്കുകയും ദേവാലയത്തിന് തീവയ്ക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടതാകാം ഈ സങ്കീർത്തനമെന്ന് കരുതുന്നവരുണ്ട്. പ്രായശ്ചിത്ത സങ്കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന 7 സങ്കീർത്തനങ്ങളിൽ ഒന്നായും 102 സങ്കീർത്തനം കരുതപ്പെടുന്നു. 6, 32, 38, 51, 130, 143 എന്നിവയാണ് മറ്റുള്ളവ. മാനസികവും ശാരീരികവുമായ വേദനയനുഭവിക്കുന്ന ഒരുവൻ ഇസ്രായേലിന് രക്ഷയും തന്റെ ദേവാലയത്തിൽ നിത്യമായ സാന്നിധ്യവും വാഗ്ദാനം ചെയ്ത ദൈവത്തിന് മുന്നിൽ ഉയർത്തുന്ന വിലാപവാക്കുകളാണ് സങ്കീർത്തനത്തിൽ നാം കാണുക. പഴയ നിയമത്തിലെ തന്നെ ഏറ്റവും ആർദ്രമായ വിലാപത്തിനുടമയായ ജോബിന്റെ വാക്കുകളും ഈ സങ്കീർത്തനത്തിന്റെ രൂപീകരണത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. സങ്കീർത്തകന്റെ വിലാപം. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വൈയക്തിക വിലാപമാണ് നാം കാണുന്നത്. ഭൂമിയിലെ സഹനങ്ങളുടെയും ദുരനുഭവങ്ങളുടെയും വ്യത്യസ്ത രൂപകങ്ങൾ ഉപയോഗിച്ച് തന്റെ സഹനത്തിന്റെ ആഴവും വ്യാപ്തിയും അതിന്റെ കാഠിന്യവും ദൈവത്തിനു മുന്നിൽ ഒരു വിലാപപ്രാർത്ഥനയായി അവതരിപ്പിക്കുകയാണ് സങ്കീർത്തകൻ. തന്റെ പ്രാർത്ഥനയും നിലവിളിയും ദൈവസന്നിധിയിലെത്തുമെന്ന ഉറപ്പോടെ തന്റെ കഷ്ടതയുടെ ദിനങ്ങളിൽ തന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേയെന്നും തന്റെ വിലാപസ്വരത്തിനു മുന്നിൽ ചെവിചായ്ച്ച് ഉത്തരമരുളണമേയെന്നും അവൻ പ്രാർത്ഥിക്കുന്നു. തന്റെ ജനത്തെ പൂർണമായും കൈവിടാത്ത ഒരു ദൈവമാണ് തനിക്ക് മുന്നിലെന്ന സങ്കീർത്തകന്റെ വിശ്വാസം കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. 3 മുതൽ 7 വരെ വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ ജോബിന്റെ വിലാപത്തിന്റെ ശൈലിയിൽ തന്റെ വേദനയെ അവതരിപ്പിക്കുകയാണ് സങ്കീർത്തകൻ. പുക പോലെ കടന്നുപോകുന്ന ദിനങ്ങൾ, അഗ്നിയിലെരിയുന്ന തീക്കൊള്ളി പോലെ എരിയുന്ന അസ്ഥികൾ, നിരാശയുടെ വേനൽച്ചൂടിൽ പുല്ലുപോലെ വാടിപ്പോകുന്ന ഹൃദയം, എന്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു എന്ന ജോബിന്റെ വാക്കുകളെ അനുസ്മരിപ്പിക്കുന്ന കരഞ്ഞുകരഞ്ഞ് ഞാൻ എല്ലും തോലുമായി എന്ന വാക്കുകൾ, മരുഭൂമിയുടെ ഊഷരതയിൽ വേഴാമ്പൽ പോലെയും വിജനപ്രദേശത്തെ മൂങ്ങാ പോലെയും ഒറ്റപ്പെട്ട ജീവിതം തുടങ്ങിയ ആശയങ്ങളിലൂടെ തന്റെ വേദനയുടെ ആഴമാണ് സങ്കീർത്തകൻ കർത്താവിനു മുന്നിൽ വിവരിക്കുന്നത്. 2 കാരണങ്ങളാണ് തന്റെ ദുരിതാവസ്ഥയ്ക്ക് ഹേതുക്കളായി സങ്കീർത്തകൻ എടുത്തുകാട്ടുന്നത്. 8 മുതൽ 11 വരെയുള്ള ഭാഗത്ത് നമുക്കിത് കാണാം. ഇതിൽ 1-ാമത്തേത് തന്റെ ശത്രുക്കളുടെ നിന്ദനവും വൈരികളുടെ ശാപവുമാണ്. മറ്റുള്ളവരുടെ പരിഹാസമാണ് വീഴ്ചയേക്കാൾ വേദനാജനകം. ചാരം എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു, എന്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു എന്ന 9-ാം വാക്യം എത്രമാത്രം കയ്പു നിറഞ്ഞ ഒരു ജീവിതമാണ് സങ്കീർത്തകന്റേതെന്ന് വ്യക്തമാക്കുന്നു. ദൈവം തന്നെ ക്രോധത്താൽ വലിച്ചെറിഞ്ഞതിനാലാണ് താൻ ഈ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന 10-ാം വാക്യത്തിലെ പരാതി വിശ്വാസിക്ക് ദൈവിക സാന്നിധ്യത്തിലുള്ള ജീവിതം എത്രമാത്രം ആശ്വാസദായകമായിരുന്നുവെന്ന സൂചന നൽകുന്നതാണ്. സങ്കീർത്തകന്റെ ദുരിതാവസ്ഥയുടെ 2-ാമത്തെ കാരണം ഈയൊരു അകൽച്ചയാണ്. സായാഹ്നത്തിലെ നിഴൽ പോലെയും വാടിക്കരിഞ്ഞ പുല്ലുപോലെയും ജീവിതത്തിന്റെ നിരാശയുടെയും തകർച്ചയുടെയും അനുഭവങ്ങളിലൂടെയാണ് സങ്കീർത്തകൻ കടന്നുപോകുന്നത്. സിയോന്റെ തകർച്ചയും വളർച്ചയും. സങ്കീർത്തനത്തിന്റെ 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ സിയോന്റെ തകർക്കപ്പെട്ട ദൈവനഗരത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചുള്ള പ്രത്യാശ നിറഞ്ഞ ചിന്തകളാണ് സങ്കീർത്തകൻ പങ്കുവയ്ക്കുന്നത്. പ്രതീക്ഷകളറ്റ മനുഷ്യനു മുന്നിൽ എന്നേക്കും സിംഹാസനസ്ഥനായ കർത്താവിനെക്കുറിച്ചും തലമുറകളോളം നിലനിൽക്കുന്ന അവിടുത്തെ നാമത്തെക്കുറിച്ചുമുള്ള സങ്കീർത്തകന്റെ വാക്കുകൾ പ്രത്യാശ പകരുന്നവയാണ്. സിയോന്റെ തകർച്ചയുടെ മുന്നിൽ പ്രത്യാശയറ്റിരുന്ന, അതിന്റെ കല്ലുകളും പൊടിയും പോലും പ്രിയങ്കരമായിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ആശ്വാസവും ആനന്ദവും പകരുന്ന വാക്കുകളാണ് 13 മുതലുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ പങ്കുവയ്ക്കുക.
സിയോനോട് കർത്താവ് കരുണയും കൃപയും കാണിക്കുന്ന സമയം വന്നുചേർന്നിരിക്കുന്നു. ജനതകൾ കർത്താവിന്റെ നാമത്തെയും രാജാക്കന്മാർ അവന്റെ മഹത്വത്തെയും ഭയപ്പെടുന്ന വിധത്തിൽ കർത്താവ് സിയോനെ പണിതുയർത്തുകയും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്ന വാക്യങ്ങളിലൂടെ ഇസ്രായേലിന്റെ ദൈവം മുഴുവൻ ലോകത്തിനും മുന്നിൽ ബഹുമാനിതനായി കണക്കാക്കപ്പെടുന്ന ഒരു ദിനത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ സംസാരിക്കുന്നത്. തന്റെ ജനത്തിന്, ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് സമീപസ്ഥനായ ഒരു ദൈവചിത്രമാണ് സങ്കീർത്തകൻ 17 മുതലുള്ള വാക്യങ്ങളിലൂടെ കാണിച്ചുതരുന്നത്. അഗതികളുടെ പ്രാർത്ഥനകളും യാചനകളും നിരസിക്കാത്ത, തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കു നോക്കുന്ന ഒരു ദൈവം, ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം പോലും ഈയൊരു ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് എഴുതപ്പെടണമെന്നും സങ്കീർത്തകൻ ആവശ്യപ്പെടുന്നു. ജനതകളും രാജ്യങ്ങളും സിയോനിൽ കർത്താവിന്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കുന്ന ഒരു ദിനത്തെക്കുറിച്ചുള്ള ആശയം സങ്കീർത്തകൻ 21-ഉം 22-ഉം വാക്യങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ആവർത്തിക്കപ്പെടുന്ന വിലാപവും പ്രത്യാശയും. സങ്കീർത്തനത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന അവസാന ഭാഗത്ത് തന്റെ ദുരിതങ്ങളും ഭയവും വേദനകളും പ്രത്യാശ നശിക്കാതെ ദൈവത്തിനു മുൻപിൽ പ്രാർത്ഥനയായി അവതരിപ്പിക്കുന്ന സങ്കീർത്തകനെയാണ് നാം കാണുന്നത്. സങ്കീർത്തനത്തിന്റെ 1-ാം ഭാഗത്തിന്റെ തുടർച്ചയോ മറ്റേതെങ്കിലും വിലാപഗാനത്തിന്റെ ബാക്കിയോ ആകാം ഇതെന്നു കരുതപ്പെടുന്നു. തന്റെ ആയുസ്സിന്റെ മധ്യത്തിൽ വെച്ച് ദൈവം തന്റെ ശക്തി തകർത്തെന്നും തന്റെ ദിനങ്ങൾ വിട്ടിച്ചുരുക്കിയെന്നും പരാതി പറയുന്ന സങ്കീർത്തകൻ, എന്നാൽ ഒരിക്കൽ വസ്ത്രം പോലെ പഴകിപ്പോവുകയും നശിച്ചുപോവുകയും ചെയ്യുന്ന ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശം സൃഷ്ടിക്കുകയും എന്നാൽ എന്നും നിലനിൽക്കുകയും മാറ്റമില്ലാത്തവനും വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനുമായ ദൈവത്തിനു മുന്നിൽ തന്റെ ആയുസ്സിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ എടുക്കരുതേയെന്ന് വിശ്വാസത്തോടെ യാചിക്കുന്നു. അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും, അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും എന്ന ശുഭാപ്തിവിശ്വാസം നിറഞ്ഞ വാക്കുകളോടെയാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ. തകർന്ന സിയോന്റെയും ദുരിതത്തിലാഴ്ന്ന ജീവിതത്തിന്റെയും മുന്നിൽ നിരാശയിലകപ്പെട്ട ഒരു വിശ്വാസിയുടെ സഹന ദുഃഖാനുഭവങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന 102-ാം സങ്കീർത്തന വിചിന്തനം അവസാനിക്കുമ്പോൾ നിരാശയ്ക്കും പരാജയങ്ങൾക്കും അപമാനങ്ങൾക്കും മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നുമുള്ള ഒറ്റപ്പെടലിന്റെയും ഭയചിന്തകൾക്കപ്പുറം എന്നേക്കുമായി നമ്മെ കൈവിടിയാത്ത, നമ്മുടെ ഹൃദയവിലാപങ്ങൾ അറിയുന്ന, നമ്മുടെ ഹൃദയമിടിപ്പുകൾ കാതോർത്തുകേൾക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന, എന്നും നിലനിൽക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന ശുഭാപ്തിവിശ്വാസത്തോടെ വിശ്വാസജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഈ വൈയക്തിക വിലാപഗീതത്തിലെ സങ്കീർത്തകന്റെ വാക്കുകളിലൂടെ ദൈവം നമ്മെ വിളിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പരിശ്രമിക്കാം. ദുരിതങ്ങളോ അപഹാസങ്ങളോ വീഴ്ചകളോ അല്ല അവസാനമില്ലാത്ത, കാരുണ്യവാനും വിശ്വസ്തനുമായ ദൈവത്തിന്റേതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവസാന വാക്കെന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നിറയ്ക്കട്ടെ. ജീവിത ദുരിതങ്ങളുടെ നെരിപ്പോടുകളിൽ കരിഞ്ഞമരാതെ ദൈവത്തിന്റെ കൺകോണുകളിൽ നമ്മുടെ ചിത്രവും തെളിയുന്നുണ്ടെന്ന്, അവൻ നമ്മെ കൈവിടിയാത്ത ദൈവമാണെന്ന ബോധ്യത്തോടെയും തകരാത്ത വിശ്വാസത്തോടെയും ദൈവാശ്രയബോധത്തോടെയും മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 102-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മൊൺസിഞ്ഞോർ ജോജി വടകര. അജീഷ് ദാസൻ എഴുതി, റിയാസ് പട്ടാമ്പി സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ശ്രേയ ജയദീപ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. രക്തരൂക്ഷിത സംഘർഷങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വിശുദ്ധ ബെനഡിക്റ്റിന്റെ കല്ലറക്കരികിലെത്തി ലിയോ 14-ാമൻ പാപ്പ. ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ മുന്തേ കസീനോയിലുള്ള ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പരിശുദ്ധപിതാവ് എത്തിയതായി ഇതേ ദിവസം ഉച്ചകഴിഞ്ഞ് പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. വേനൽക്കാല അവധിയുടെ ഭാഗമായി കസ്തൽഗന്തോൾഫോയിലുള്ള അപ്പസ്തോലിക വസതിയിലായിരിക്കുന്ന ലിയോ 14-ാമൻ പാപ്പ വിശുദ്ധന്റെ കല്ലറയ്ക്കരികിൽ പ്രാർത്ഥിച്ച ശേഷം അവിടെയുള്ള ബെനഡിക്റ്റൻ ആശ്രമത്തിലെ സന്യാസ സമൂഹത്തിനൊപ്പം സമയം ചിലവഴിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഏതാണ്ട് പൂർണമായും നശിപ്പിക്കപ്പെട്ട ഈ പ്രദേശത്തു വെച്ച് 10 ദിവസങ്ങൾക്ക് മുൻപ് 2026 പാച്ചിസ് നൂൺസിയുസ് അവാർഡ് ജെറൂസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബത്തിസ്ത ബിറ്റ്സബാലയ്ക്ക് നൽകപ്പെട്ടിരുന്നു. സമാധാനവുമായി ബന്ധപ്പെട്ട് ലിയോ 14-ാമൻ പാപ്പയുടെ നിലപാടുകളെ അടിസ്ഥാനമാക്കി ആയുധരഹിതവും നിരായുധീകരിക്കുന്നതുമായ സമാധാനം ഒരു ദാനമാണ് എന്ന പേരിൽ ഒരു പുസ്തകം ഉടൻ പുറത്തിറങ്ങുമെന്ന് ലിബ്രറിയ എദിത്രീച്ച വത്തിക്കാന എന്ന വത്തിക്കാനിലെ പുസ്തക പ്രസിദ്ധീകരണശാല അറിയിച്ചു. പത്രോസിന്റെ സിംഹാസനത്തിലേക്കു തിരഞ്ഞെടുക്കപ്പെട്ട 2025 മെയ് 8 മുതൽ നാളിതുവരെ പാപ്പ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെയും പ്രഭാഷണങ്ങളെയും അടിസ്ഥാനമാക്കിയായിരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ ഈ പുസ്തകം പുറത്തിറങ്ങുക. അലസാന്ദ്രോ ബാൻഫി എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിൽ പരിശുദ്ധപിതാവ് സമാധാനവുമായി ബന്ധപ്പെട്ടു തയ്യാറാക്കിയ ഒരു ആമുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയുധങ്ങളല്ല, നിരായുധീകരണമാണ് സമാധാനം സൃഷ്ടിക്കുന്നത് എന്ന ഉദ്ബോധനമാണ് ഈ പുസ്തകം മുന്നോട്ടു വയ്ക്കുന്നത്. ലോകമെമ്പാടും 103 രാജ്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള യുദ്ധങ്ങളോ സായുധ സംഘർഷങ്ങളോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് തന്റെ ആമുഖത്തിൽ എഴുതിയ പാപ്പ ഉക്രൈൻ, മധ്യപൂർവദേശങ്ങൾ, സുഡാൻ, മ്യാൻമാർ, യമൻ, കോംഗോ തുടങ്ങിയയിടങ്ങൾ പ്രത്യേകമായി പരാമർശിച്ചു. തിരിച്ചുപോക്ക് എളുപ്പമല്ലാത്തതാക്കുന്ന ഒരു സാഹസമാണ് യുദ്ധമെന്ന് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പായെ അധികരിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഉക്രൈൻ സന്ദർശിച്ച ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ തന്റെ യാത്ര പൂർത്തിയാക്കി. 5 ദിവസങ്ങൾ നീണ്ട യാത്രയുടെ ഭാഗമായി 2013-14 കാലയളവിൽ റവല്യൂഷൻ ഓഫ് ഡിഗ്നിറ്റി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജ്യത്ത് കൊല്ലപ്പെട്ടവർക്കുവേണ്ടിയുള്ള മൈദാൻ സ്മാരകം സന്ദർശിച്ച വത്തിക്കാനും മറ്റ് രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങൾക്കായുള്ള സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഗാലഗർ, രാജ്യത്തിന്റെ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കി, താൽക്കാലിക വിദേശകാര്യമന്ത്രി അന്ദ്രി സിബിഹ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെയെന്ന് ആശംസിച്ച ആർച്ച് ബിഷപ്പ് രാജ്യത്ത് നീതിയുക്തവും നിലനിൽക്കുന്നതുമായ സമാധാനം കൈവരുമെന്ന പ്രത്യാശയും പങ്കുവച്ചു. ഉക്രൈനിലെ ലത്തീൻ സഭാ സംവിധാനം പുനഃസ്ഥാപിക്കപ്പെട്ടതിന്റെ 35-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ബെർദിച്ചീവിൽ നടന്ന ചടങ്ങിൽ സംബന്ധിച്ച അദ്ദേഹം അവിടെയുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയും യുദ്ധത്തിന്റെ ദുരിതങ്ങൾക്കിടയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ആഴപ്പെട്ടു വളരാൻ ആഹ്വാനം നൽകുകയും ചെയ്തിരുന്നു. ഉക്രൈൻ ജനതയ്ക്കു വേണ്ടിയുള്ള പരിശുദ്ധപിതാവിന്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ ആത്മീയ സാമീപ്യവും ആർച്ച് ബിഷപ്പ് തദവസരത്തിൽ അറിയിച്ചു. റഷ്യൻ സായുധസേനയുടെ ആക്രമണത്തിൽ ഉക്രൈനിലെ ബീലോഹൊറോത്കായിലുള്ള തങ്ങളുടെ ഒരു ഗോഡൌൺ തകർന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി അറിയിച്ചു. യുദ്ധദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എത്തിക്കാനായി സൂക്ഷിച്ചിരുന്ന അവശ്യ മാനവിക സഹായ സാമഗ്രികൾ ഈ ആക്രമണത്തിൽ നശിച്ചുവെന്ന് സംഘടന ജൂലൈ 20 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ വിശദീകരിച്ചു. ജനറേറ്ററുകൾ, കുടിവെള്ളം, ശുചിത്വ കിറ്റുകൾ, ജലസംഭരണ ടാങ്കുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി ഏതാണ്ട് $40 ലക്ഷം വസ്തുവകകൾ സൂക്ഷിച്ചിരുന്ന ഈ ഗോഡൌണിലെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ നിലവിൽ വ്യക്തമല്ലെന്ന് യൂണിസെഫ് തങ്ങളുടെ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഈ മാസത്തിൽ മാത്രം 7 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും 116 പേർക്ക് പരിക്കേറ്റുവെന്നും ശിശുക്ഷേമനിധി അറിയിച്ചു. റഷ്യ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ തങ്ങളുടെ മാനവിക സഹായ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് യുനിസെഫ് അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

102 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. അവശനായി കർത്താവിന്റെ മുൻപിൽ ആവലാതി ചൊരിയുന്ന പീഡിതന്റെ പ്രാർത്ഥന എന്ന തലക്കെട്ടോടെയുള്ള 102 സങ്കീർത്തനം വിവിധ വിലാപങ്ങളും പ്രാർത്ഥനകളും ഒപ്പം ദൈവാശ്രയബോധത്തിന്റേതായ ചിന്തകളും അടങ്ങിയിരിക്കുന്ന ഒരു കീർത്തനമാണ്. BC 170 അന്ത്യോക്യസ് എപ്പിഫാനസ് 4 ജെറുസലേം നശിപ്പിക്കുകയും ദേവാലയത്തിന് തീവയ്ക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടതാകാം ഈ സങ്കീർത്തനമെന്ന് കരുതുന്നവരുണ്ട്. പ്രായശ്ചിത്ത സങ്കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന 7 സങ്കീർത്തനങ്ങളിൽ ഒന്നായും 102 സങ്കീർത്തനം കരുതപ്പെടുന്നു. 6, 32, 38, 51, 130, 143 എന്നിവയാണ് മറ്റുള്ളവ. മാനസികവും ശാരീരികവുമായ വേദനയനുഭവിക്കുന്ന ഒരുവൻ ഇസ്രായേലിന് രക്ഷയും തന്റെ ദേവാലയത്തിൽ നിത്യമായ സാന്നിധ്യവും വാഗ്ദാനം ചെയ്ത ദൈവത്തിനു മുന്നിൽ ഉയർത്തുന്ന വിലാപവാക്കുകളാണ് സങ്കീർത്തനത്തിൽ നാം കാണുക. പഴയ നിയമത്തിലെ തന്നെ ഏറ്റവും ആർദ്രമായ വിലാപത്തിനുടമയായ ജോബിന്റെ വാക്കുകളും ഈ സങ്കീർത്തനത്തിന്റെ രൂപീകരണത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. സങ്കീർത്തകന്റെ വിലാപം. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വൈയക്തിക വിലാപമാണ് നാം കാണുന്നത്. ഭൂമിയിലെ സഹനങ്ങളുടെയും ദുരനുഭവങ്ങളുടെയും വ്യത്യസ്ത രൂപകങ്ങൾ ഉപയോഗിച്ച് തന്റെ സഹനത്തിന്റെ ആഴവും വ്യാപ്തിയും അതിന്റെ കാഠിന്യവും ദൈവത്തിനു മുന്നിൽ ഒരു വിലാപപ്രാർത്ഥനയായി അവതരിപ്പിക്കുകയാണ് സങ്കീർത്തകൻ. തന്റെ പ്രാർത്ഥനയും നിലവിളിയും ദൈവസന്നിധിയിലെത്തുമെന്ന ഉറപ്പോടെ തന്റെ കഷ്ടതയുടെ ദിനങ്ങളിൽ തന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേയെന്നും തന്റെ വിലാപസ്വരത്തിനു മുന്നിൽ ചെവിചായ്ച്ച് ഉത്തരമരുളണമേയെന്നും അവൻ പ്രാർത്ഥിക്കുന്നു. തന്റെ ജനത്തെ പൂർണമായും കൈവിടാത്ത ഒരു ദൈവമാണ് തനിക്ക് മുന്നിലെന്ന സങ്കീർത്തകന്റെ വിശ്വാസം കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. 3 മുതൽ 7 വരെ വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ ജോബിന്റെ വിലാപത്തിന്റെ ശൈലിയിൽ തന്റെ വേദനയെ അവതരിപ്പിക്കുകയാണ് സങ്കീർത്തകൻ. പുകപോലെ കടന്നുപോകുന്ന ദിനങ്ങൾ, അഗ്നിയിലെരിയുന്ന തീക്കൊള്ളി പോലെ എരിയുന്ന അസ്ഥികൾ, നിരാശയുടെ വേനൽച്ചൂടിൽ പുല്ലുപോലെ വാടിപ്പോകുന്ന ഹൃദയം, എന്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു എന്ന ജോബിന്റെ വാക്കുകളെ അനുസ്മരിപ്പിക്കുന്ന കരഞ്ഞുകരഞ്ഞ് ഞാൻ എല്ലും തോലുമായി എന്ന വാക്കുകൾ, മരുഭൂമിയുടെ ഊഷരതയിൽ വേഴാമ്പൽ പോലെയും വിജനപ്രദേശത്തെ മൂങ്ങാ പോലെയും ഒറ്റപ്പെട്ട ജീവിതം തുടങ്ങിയ ആശയങ്ങളിലൂടെ തന്റെ വേദനയുടെ ആഴമാണ് സങ്കീർത്തകൻ കർത്താവിനു മുന്നിൽ വിവരിക്കുന്നത്. 2 കാരണങ്ങളാണ് തന്റെ ദുരിതാവസ്ഥയ്ക്ക് ഹേതുക്കളായി സങ്കീർത്തകൻ എടുത്തുകാട്ടുന്നത്. 8 മുതൽ 11 വരെയുള്ള ഭാഗത്ത് നമുക്കിത് കാണാം. ഇതിൽ 1-ാമത്തേത് തന്റെ ശത്രുക്കളുടെ നിന്ദനവും വൈരികളുടെ ശാപവുമാണ്. മറ്റുള്ളവരുടെ പരിഹാസമാണ് വീഴ്ചയേക്കാൾ വേദനാജനകം. ചാരം എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു, എന്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു എന്ന 9-ാം വാക്യം എത്രമാത്രം കയ്പു നിറഞ്ഞ ഒരു ജീവിതമാണ് സങ്കീർത്തകന്റേതെന്ന് വ്യക്തമാക്കുന്നു. ദൈവം തന്നെ ക്രോധത്താൽ വലിച്ചെറിഞ്ഞതിനാലാണ് താൻ ഈ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന 10-ാം വാക്യത്തിലെ പരാതി വിശ്വാസിക്ക് ദൈവിക സാന്നിധ്യത്തിലുള്ള ജീവിതം എത്രമാത്രം ആശ്വാസദായകമായിരുന്നുവെന്ന സൂചന നൽകുന്നതാണ്. സങ്കീർത്തകന്റെ ദുരിതാവസ്ഥയുടെ 2-ാമത്തെ കാരണം ഈയൊരു അകൽച്ചയാണ്. സായാഹ്നത്തിലെ നിഴൽ പോലെയും വാടിക്കരിഞ്ഞ പുല്ലുപോലെയും ജീവിതത്തിന്റെ നിരാശയുടെയും തകർച്ചയുടെയും അനുഭവങ്ങളിലൂടെയാണ് സങ്കീർത്തകൻ കടന്നുപോകുന്നത്. സിയോന്റെ തകർച്ചയും വളർച്ചയും. സങ്കീർത്തനത്തിന്റെ 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ സിയോന്റെ തകർക്കപ്പെട്ട ദൈവനഗരത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചുള്ള പ്രത്യാശ നിറഞ്ഞ ചിന്തകളാണ് സങ്കീർത്തകൻ പങ്കുവയ്ക്കുന്നത്. പ്രതീക്ഷകളറ്റ മനുഷ്യനു മുന്നിൽ എന്നേക്കും സിംഹാസനസ്ഥനായ കർത്താവിനെക്കുറിച്ചും തലമുറകളോളം നിലനിൽക്കുന്ന അവിടുത്തെ നാമത്തെക്കുറിച്ചുമുള്ള സങ്കീർത്തകന്റെ വാക്കുകൾ പ്രത്യാശ പകരുന്നവയാണ്. സിയോന്റെ തകർച്ചയുടെ മുന്നിൽ പ്രത്യാശയറ്റിരുന്ന, അതിന്റെ കല്ലുകളും പൊടിയും പോലും പ്രിയങ്കരമായിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ആശ്വാസവും ആനന്ദവും പകരുന്ന വാക്കുകളാണ് 13 മുതലുള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ പങ്കുവയ്ക്കുക.
സിയോനോട് കർത്താവ് കരുണയും കൃപയും കാണിക്കുന്ന സമയം വന്നുചേർന്നിരിക്കുന്നു. ജനതകൾ കർത്താവിന്റെ നാമത്തെയും രാജാക്കന്മാർ അവന്റെ മഹത്വത്തെയും ഭയപ്പെടുന്ന വിധത്തിൽ കർത്താവ് സിയോനെ പണിതുയർത്തുകയും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്ന വാക്യങ്ങളിലൂടെ ഇസ്രായേലിന്റെ ദൈവം മുഴുവൻ ലോകത്തിനും മുന്നിൽ ബഹുമാനിതനായി കണക്കാക്കപ്പെടുന്ന ഒരു ദിനത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ സംസാരിക്കുന്നത്. തന്റെ ജനത്തിന്, ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് സമീപസ്ഥനായ ഒരു ദൈവചിത്രമാണ് സങ്കീർത്തകൻ 17 മുതലുള്ള വാക്യങ്ങളിലൂടെ കാണിച്ചുതരുന്നത്. അഗതികളുടെ പ്രാർത്ഥനകളും യാചനകളും നിരസിക്കാത്ത, തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിനു വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കു നോക്കുന്ന ഒരു ദൈവം, ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം പോലും ഈയൊരു ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് എഴുതപ്പെടണമെന്നും സങ്കീർത്തകൻ ആവശ്യപ്പെടുന്നു. ജനതകളും രാജ്യങ്ങളും സിയോനിൽ കർത്താവിന്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കുന്ന ഒരു ദിനത്തെക്കുറിച്ചുള്ള ആശയം സങ്കീർത്തകൻ 21-ഉം 22-ഉം വാക്യങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ആവർത്തിക്കപ്പെടുന്ന വിലാപവും പ്രത്യാശയും. സങ്കീർത്തനത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന അവസാന ഭാഗത്ത് തന്റെ ദുരിതങ്ങളും ഭയവും വേദനകളും പ്രത്യാശ നശിക്കാതെ ദൈവത്തിനു മുൻപിൽ പ്രാർത്ഥനയായി അവതരിപ്പിക്കുന്ന സങ്കീർത്തകനെയാണ് നാം കാണുന്നത്. സങ്കീർത്തനത്തിന്റെ 1-ാം ഭാഗത്തിന്റെ തുടർച്ചയോ മറ്റേതെങ്കിലും വിലാപഗാനത്തിന്റെ ബാക്കിയോ ആകാം ഇതെന്നു കരുതപ്പെടുന്നു. തന്റെ ആയുസ്സിന്റെ മധ്യത്തിൽ വെച്ച് ദൈവം തന്റെ ശക്തി തകർത്തെന്നും തന്റെ ദിനങ്ങൾ വിട്ടിച്ചുരുക്കിയെന്നും പരാതി പറയുന്ന സങ്കീർത്തകൻ, എന്നാൽ ഒരിക്കൽ വസ്ത്രം പോലെ പഴകിപ്പോവുകയും നശിച്ചുപോവുകയും ചെയ്യുന്ന ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശം സൃഷ്ടിക്കുകയും എന്നാൽ എന്നും നിലനിൽക്കുകയും മാറ്റമില്ലാത്തവനും വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനുമായ ദൈവത്തിനു മുന്നിൽ തന്റെ ആയുസ്സിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ എടുക്കരുതേയെന്ന് വിശ്വാസത്തോടെ യാചിക്കുന്നു. അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും, അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും എന്ന ശുഭാപ്തിവിശ്വാസം നിറഞ്ഞ വാക്കുകളോടെയാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ. തകർന്ന സിയോന്റെയും ദുരിതത്തിലാഴ്ന്ന ജീവിതത്തിന്റെയും മുന്നിൽ നിരാശയിലകപ്പെട്ട ഒരു വിശ്വാസിയുടെ സഹന ദുഃഖാനുഭവങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന 102-ാം സങ്കീർത്തന വിചിന്തനം അവസാനിക്കുമ്പോൾ നിരാശയ്ക്കും പരാജയങ്ങൾക്കും അപമാനങ്ങൾക്കും മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നുമുള്ള ഒറ്റപ്പെടലിന്റെയും ഭയചിന്തകൾക്കപ്പുറം എന്നേക്കുമായി നമ്മെ കൈവിടിയാത്ത, നമ്മുടെ ഹൃദയവിലാപങ്ങൾ അറിയുന്ന, നമ്മുടെ ഹൃദയമിടിപ്പുകൾ കാതോർത്തുകേൾക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന, എന്നും നിലനിൽക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന ശുഭാപ്തിവിശ്വാസത്തോടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഈ വൈയക്തിക വിലാപഗീതത്തിലെ സങ്കീർത്തകന്റെ വാക്കുകളിലൂടെ ദൈവം നമ്മെ വിളിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പരിശ്രമിക്കാം. ദുരിതങ്ങളോ അപഹാസങ്ങളോ വീഴ്ചകളോ അല്ല അവസാനമില്ലാത്ത, കാരുണ്യവാനും വിശ്വസ്തനുമായ ദൈവത്തിന്റേതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവസാന വാക്കെന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നിറയ്ക്കട്ടെ. ജീവിത ദുരിതങ്ങളുടെ നെരിപ്പോടുകളിൽ കരിഞ്ഞമരാതെ ദൈവത്തിന്റെ കൺകോണുകളിൽ നമ്മുടെ ചിത്രവും തെളിയുന്നുണ്ടെന്ന്, അവൻ നമ്മെ കൈവിടിയാത്ത ദൈവമാണെന്ന ബോധ്യത്തോടെയും തകരാത്ത വിശ്വാസത്തോടെയും ദൈവാശ്രയബോധത്തോടെയും മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 102-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മൊൺസിഞ്ഞോർ ജോജി വടകര. അജീഷ് ദാസൻ എഴുതി, റിയാസ് പട്ടാമ്പി സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ശ്രേയ ജയദീപ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സഭയുടെ വിശുദ്ധിയും കാതോലികതയും അധികരിച്ചുള്ള ചിന്തകൾ അടങ്ങുന്ന പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. സഹോദരീ മനോഭാവത്തോടെയുള്ള ജീവിതത്തിലൂടെ ക്രിസ്തുവിന് കൂടുതൽ സജീവമായ സാക്ഷ്യമേകാൻ സന്യസ്തരെ ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ വടക്കേ അമേരിക്കയിലെ പുരുഷ സന്യസ്ത സമൂഹങ്ങളുടെ സുപ്പീരിയർമാരുടെ കോൺഫറൻസിന്റെ 70 വാർഷികം 2026 ദേശീയ അസംബ്ലിയുടെ അവസരത്തിൽ ആഘോഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ 16 അയച്ച ഒരു കത്തിലൂടെയാണ് സുവിശേഷ സാക്ഷ്യമേകുന്നതിൽ സമൂഹ ജീവിതത്തിന്റെ പ്രാധാന്യത്തിലേക്ക് പാപ്പ വെളിച്ചം വീശിയത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളിൽ ദൈവം നൽകിയ കൃപകളെയോർത്ത് നന്ദി പറയാമെന്ന് എഴുതിയ പാപ്പ സമൂഹാംഗങ്ങൾ തമ്മിലുള്ള സഹകരണവും സംവാദങ്ങളും വഴി സുവിശേഷ ശുശ്രൂഷയ്ക്കായി നീക്കിവയ്ക്കപ്പെട്ട സമർപ്പിതരുടെ ജീവിതത്തിലൂടെയുള്ള പുതുസാക്ഷ്യമാണ് നൽകിയതെന്ന് ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിൽ ഒന്നായി ഇന്നത്തെ സമൂഹജീവിതം എന്ന ഈ വർഷത്തെ ദേശീയ സമ്മേളനത്തിന്റെ പ്രമേയം പരാമർശിച്ച പാപ്പ സമൂഹജീവിതത്തെ വിശുദ്ധീകരണത്തിന്റെ ഇടമായും പ്രചോദനത്തിന്റെയും സാക്ഷ്യത്തിന്റെയും അപ്പസ്തോലിക ദൗത്യത്തിന്റെയും ശക്തിസ്രോതസ്സായും കാണണമെന്ന് ആഹ്വാനം ചെയ്തു. അവധിക്കാലത്ത് വിശ്വാസജീവിതത്തിൽ നിലനിൽക്കാനും വളരാനുമുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ച് ലിയോ 14 പാപ്പ സമാധാനത്തിന്റെയും കരുണയുടെയും സുവിശേഷം ജീവിച്ചും പാവപ്പെട്ടവരെയും രോഗികളെയും വയോധികരെയും ചേർത്തുപിടിച്ചും ലാളിത്യത്തോടെ ജീവിച്ചുമാണ് ഇത് സാധ്യമാവുകയെന്ന് പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. വിശുദ്ധ പത്രോസിന്റെ ചത്വരം എന്ന പേരിൽ പുറത്തിറങ്ങുന്ന മാസികയിലൂടെ അവധിക്കാലത്ത് എപ്രകാരം വിശ്വാസത്തെ മെച്ചപ്പെടുത്താം എന്ന റോമിൽ നിന്നുള്ള മൗറീസ്യോ എന്ന വ്യക്തി ഉയർത്തിയ

0: ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു പാപ്പ. സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും അനുഭവങ്ങൾ ജീവിക്കുന്ന ഒരു സമയമായിരിക്കണം അവധിക്കാലമെന്നും അങ്ങനെ ദൈവരാജ്യത്തിൽ നാം അനുഭവിക്കാൻ പോകുന്ന സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു മുന്നാസ്വാദനമായി അത് മാറണമെന്നും പാപ്പ എഴുതി. യുവജനങ്ങൾക്കു നൽകേണ്ട ശ്രദ്ധയും മുൻഗണനയും എടുത്തുകാട്ടി കിഴക്കേ ആഫ്രിക്കൻ മെത്രാൻ സമിതികളുടെ അസോസിയേഷൻ ജൂലൈ 19 മുതൽ 26 വരെ കിഴക്കൻ ആഫ്രിക്കയിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ നടന്നുവരുന്ന ഈ സമ്മേളനം പ്രത്യാശ നഷ്ടപ്പെടാൻ അനുവദിക്കരുത് എന്ന ആഹ്വാനത്തോടെ യുവജനങ്ങളോടുണ്ടാകേണ്ട ശ്രദ്ധ അടുത്ത 4 വർഷത്തെ പ്രധാന അജപാലന ദൗത്യമായി തിരഞ്ഞെടുത്തുവെന്ന് പ്രാദേശിക സഭാനേതൃത്വങ്ങളെ അധികരിച്ച് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഉദ്ഘാടന സന്ദേശത്തിൽ കെനിയ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും കിസുമോ അതിരൂപതാധ്യക്ഷനുമായ ബിഷപ്പ് മോറിസ് മുഹാദിയ മഗുംബ സഭയ്ക്ക് യുവജനങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും സഭയുടെ മിഷണറി ദൗത്യത്തിലും സ്വന്തം രാജ്യങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളിലും പൂർണമായി പങ്കാളികളാകാൻ യുവാക്കളെ ക്ഷണിക്കുകയും ചെയ്തു. സ്നേഹവും നീതിയും ഐക്യവും വിശ്വാസവും കത്തോലിക്ക ക്രൈസ്തവ പാരമ്പര്യങ്ങളുടെ മൂല്യങ്ങളും അടിസ്ഥാനമാക്കിയ ഒരു സമൂഹം ഒരുമിച്ചു കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കിഴക്കേ ആഫ്രിക്കയിലെ 9 രാജ്യങ്ങളിൽ നിന്നും ജിബൂത്തിയും സൊമാലിയയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള 140 മെത്രാന്മാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നിരവധി ജീവനുകളെടുത്ത് സുഡാനിൽ ഡ്രോണാക്രമണം. വടക്കൻ കോർദൊഫാനിലെ അർ റഹാദ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഡ്രോണാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. 6-നും 14-നും വയസ്സ് ഇടയിലുള്ള 2 കുട്ടികളും മുതിർന്ന 2 വ്യക്തികളുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 6 കുട്ടികൾക്കും 20 മുതിർന്നവർക്കും സംഭവത്തിൽ പരിക്കേറ്റു. സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ സുഡാനിലേക്കുള്ള യൂണിസെഫ് പ്രതിനിധി ഷെൽഡൻ യെറ്റ് സംഘർഷങ്ങളിലും സാധാരണ ജനജീവിതയിടങ്ങളിലും കുട്ടികൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു. ദീർഘനാളുകളായി തുടരുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും മൂലം രാജ്യത്തെ മാനവിക സഹായ വിതരണം പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം അറിയിച്ചു. സാധാരണ ജനങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാനും അന്താരാഷ്ട്ര മാനവിക നിയമങ്ങൾ പാലിക്കാനും പ്രതിസന്ധികൾ നേരിടുന്നവരിലേക്ക് സുരക്ഷിതമായി മാനവിക സഹായമെത്തിക്കാൻ വേണ്ട സഹകരണം ഉറപ്പാക്കാനും കുട്ടികളുടെ ജീവൻ സുരക്ഷിതമാക്കാനും യൂണിസെഫ് ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി സഭയുടെ വിശുദ്ധിയെയും കാതോലികതയെയും അധികരിച്ച് ഫ്രാൻസിസ് പാപ്പ പങ്കുവച്ചിട്ടുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ യൂറോപ്പിൽ വേനൽ അവധിയുടെ വേളയാണ്. റോമിലാകട്ടെ അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഒരു സമയവും. ഈയൊരു പശ്ചാത്തലത്തിൽ ലിയോ 14-ാമൻ പാപ്പ ഏതാനും ദിവസം കഴിയുന്നത് വത്തിക്കാനിൽ നിന്ന് 25 കിലോമീറ്ററിലേറെ തെക്കുകിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന കാസൽ ഗന്തോൾഫോയിലെ വേനൽക്കാല വസതിയിലാണ്. ഈ ഘട്ടത്തിൽ പാപ്പ പൊതുകൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള ചില പരിപാടികളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. തന്മൂലം പ്രതിവാര പൊതുദർശന പ്രഭാഷണത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സഭയുടെ വിശുദ്ധിയെയും കാതോലികതയെയും അധികരിച്ചുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ഏതാനും ചിന്തകളാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ സഭയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ സഭയ്ക്ക് വിശുദ്ധ എന്ന വിശേഷണം നൽകിക്കൊണ്ട് അവളുടെ വിശുദ്ധി വിളിച്ചോതുന്നു. സഭയുടെ വിശുദ്ധി എന്നത് ആരംഭം മുതൽ തന്നെ ആദിമ ക്രൈസ്തവരുടെ മനസാക്ഷിയിൽ സ്ഥാനം പിടിച്ചിരുന്ന ഒരു സവിശേഷതയാണ്. ആദിമ ക്രൈസ്തവർ വിശുദ്ധർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിലും റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിലും കോറിന്തോസുകാർക്കുള്ള ലേഖനം 6-ാം അധ്യായത്തിലും ഇതിന്റെ സൂചനകൾ ഉണ്ട്. ദൈവത്തിന്റെ പ്രവർത്തനം പരിശുദ്ധാരൂപി സഭയെ പവിത്രീകരിക്കുന്നുവെന്ന ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ സഭയ്ക്ക് അവളുടെ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളിലൂടെയുള്ള യാത്രയിൽ നിരവധി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇരുണ്ട നിമിഷങ്ങളും അനുഭവപ്പെട്ടതായി നാം കാണുന്നു. അപ്പോൾ സഭ എപ്രകാരമാണ് വിശുദ്ധയായി നിലകൊള്ളുക? മനുഷ്യരാൽ പാപികളാൽ രൂപീകൃതമായ ഒരു സഭയ്ക്ക് എങ്ങനെ വിശുദ്ധയായിരിക്കാനാകും? സ്ത്രീ പുരുഷന്മാരായ നാം വൈദികർ, സന്യാസി സന്യാസിനികൾ, മെത്രാന്മാർ, കാർദിനാളന്മാർ, പാപ്പ, അങ്ങനെ എല്ലാവരും പാപികളാണ്. ഇങ്ങനെയുള്ളൊരു സഭയ്ക്ക് എങ്ങനെ വിശുദ്ധയായിരിക്കാനാകും? ഇതിന് ഉത്തരമേകുന്നതിന് ആധാരം വിശുദ്ധ പൗലോസ് എഫേസോസിലെ ക്രൈസ്തവർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യമാണ്. കുടുംബ ബന്ധങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതുന്നു, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. അധ്യായം 5:25. ക്രിസ്തു കുരിശിൽ ആത്മദാനമായിക്കൊണ്ട് സഭയെ സ്നേഹിച്ചു. ഇതിന്റെ പൊരുളെന്താണ്? പരിശുദ്ധനും വിശ്വസ്തനും മരണത്തിന്റെയും തിന്മയുടെയും ശക്തിക്ക് സഭയെ വിട്ടുകൊടുക്കാത്തവനുമായ ദൈവത്തിൽ നിന്ന് വരുന്നതിനാൽ സഭ വിശുദ്ധയാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അവൾ വിശുദ്ധയാണ്, എന്തെന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധൻ യേശുക്രിസ്തു സഭയോട് അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. സഭ വിശുദ്ധയാണ്, കാരണം അവൾ നയിക്കപ്പെടുന്നത് പവിത്രീകരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാരൂപിയാലാണ്. നമ്മുടെ യോഗ്യതകളാലല്ല അവൾ പരിശുദ്ധയായിരിക്കുന്നത്, മറിച്ച് ദൈവം അവളെ വിശുദ്ധയാക്കിയിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിന്റെയും അവിടുത്തെ ദാനങ്ങളുടെയും ഫലമാണ്. സഭ പാപികളാൽ രൂപീകൃതമാണ്, അത് നാം അനുദിനം കാണുന്നുണ്ടല്ലോ എന്ന് ഒരുവൻ പറഞ്ഞേക്കാം. അത് ശരി തന്നെ, നാം പാപികളുടെ ഒരു സഭയാണ്. ആകയാൽ ദൈവത്താൽ രൂപാന്തരപ്പെടുത്തപ്പെടാനും നവീകരിക്കപ്പെടാനും പവിത്രീകരിക്കപ്പെടാനും നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭ വിശുദ്ധരുടെ മാത്രമാണ്, വിശ്വാസാനുസൃത ജീവിതം നയിക്കുന്നവരുടെ മാത്രമാണ്, ബാക്കിയെല്ലാവരും അകറ്റപ്പെടണം എന്ന് വാദിക്കുന്ന ഒരു പ്രലോഭനം ചരിത്രത്തിൽ ചിലർക്കുണ്ടായിട്ടുണ്ട്. അത് പാടില്ല. തിരുസഭ പാപികളെ തള്ളിക്കളയില്ല, മറിച്ച് അവരെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അകന്നിരിക്കുന്നവർക്കും അവൾ സ്വയം തുറന്നിടുന്നു. താനുമായി കൂടിക്കാഴ്ച നടത്താൻ, വിശുദ്ധിയിലേക്ക് നടക്കാൻ എല്ലാവർക്കും അവസരമേകുന്ന ആ പിതാവിന്റെ കാരുണ്യത്താലും ആർദ്രതയാലും വലയിതമാകുന്നതിനനുവദിക്കാൻ സഭ സർവരെയും വിളിക്കുന്നു. എന്നാൽ പിതാവേ, ഞാനൊരു പാപിയാണ്, ഞാൻ ഘോര പാപങ്ങൾ ചെയ്തു, അപ്പോൾ എങ്ങനെ സഭയുടെ ഭാഗമായിരിക്കാൻ എനിക്ക് സാധിക്കും? പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇതുതന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ കർത്താവിനോട് പറയണം, കർത്താവേ, എന്റെ പാപങ്ങളോടുകൂടി ഞാനിതാ ഇവിടെ നിൽക്കുന്നു, എന്നോട് പൊറുക്കേണമേ, മുന്നോട്ടുള്ള യാത്രയിൽ എന്നെ നീ സഹായിക്കണമേ, എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തേണമേ. സഭയിൽ നാം കണ്ടുമുട്ടുന്ന ദൈവം കരുണയില്ലാത്ത വിധിയാളനല്ല, സുവിശേഷത്തിലെ ധൂർത്തപുത്രന്റെ ഉപമയിൽ കാണുന്ന പിതാവാണ്. വീട് വിട്ടുപോയ പുത്രനെ പോലെയായിരിക്കാം നീ. ദൈവത്തിൽ നിന്നുള്ള അകലത്തിന്റെ അടിത്തട്ടിൽ തൊട്ടവനാകാം നീ. എന്നാൽ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും എന്ന് പറയാനുള്ള ശക്തി നിനക്കുണ്ടാകുമ്പോൾ വാതിൽ തുറന്നുകിടക്കുന്നതായി നീ കാണും. നിന്നെ സദാ കാത്തിരിക്കുന്ന ദൈവം നിന്റെ പക്കലേക്ക് വരും. അവസാനമായ ഒരു ചോദ്യം, ബലഹീനനാണ്, പാപിയാണ് എന്ന് ബോധ്യമുള്ള ഞാൻ എന്തു ചെയ്യണം? ദൈവം നിന്നോട് പറയുന്നു, വിശുദ്ധിയെക്കുറിച്ച് നിനക്ക് പേടി വേണ്ട. സ്വർഗം ലക്ഷ്യം വയ്ക്കുന്നതിനും ദൈവത്താൽ സ്നേഹിക്കപ്പെടാനും രൂപപ്പെടുത്തപ്പെടാനും അനുവദിക്കുന്നതിനും നീ ഭയപ്പെടേണ്ട. പരിശുദ്ധാരൂപിയാൽ നയിക്കപ്പെടുന്നതിനനുവദിക്കാൻ നീ പേടിക്കേണ്ട. കർത്താവ് എപ്പോഴും നമ്മെ കാത്തിരിക്കുന്നു, കൈകൾ വിരിച്ചു പിടിച്ച് നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധിയുടെ പാതയിൽ നമുക്ക് തുണയേകുന്നതിനായി അവിടുന്ന് നമ്മെ കാത്തിരിക്കുന്നു. നമ്മുടെ വിശ്വാസം ആനന്ദത്തോടെ ജീവിക്കാം. കർത്താവിനാൽ സ്നേഹിക്കപ്പെടാൻ നമുക്ക് നമ്മെ തന്നെ അനുവദിക്കാം. നമുക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ ഈ ദാനം നമുക്ക് ദൈവത്തോട് യാചിക്കാം.

ഏകവും വിശുദ്ധവും കാതോലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയുടെ ഈ കാതോലികതയുടെ പൊരുളെന്താണ്? കാതലോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അതിൻ്റെ വ്യുൽപ്പത്തി. സാകല്യം എന്നതാണ് അതിൻ്റെ വിവക്ഷ. സഭയിൽ ഈ സമഗ്രത എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു? സഭ കാതോലികമാണ് എന്ന് നാം പറയുന്നത് എന്തർത്ഥത്തിലാണ്? സഭ കാതോലികമാണെന്നതിന് ഒന്നാമത്തെ കാരണം, അത് വിശ്വാസം അതിൻ്റെ സമഗ്രതയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഇടമാണ്, ഭവനമാണ്. ക്രിസ്തു കൊണ്ടുവന്ന രക്ഷ എല്ലാവർക്കുമായി നൽകപ്പെടുന്നത് സഭയിലാണ്. ദൈവത്തിൻ്റെ കാരുണ്യവുമായി കണ്ടുമുട്ടാൻ നമുക്ക് വഴിയൊരുക്കുന്നത് സഭയാണ്. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ആ ദൈവീക കാരുണ്യത്തിൽ യേശു സന്നിഹിതനാണ്. അവിടുത്തെ കൂദാശകളിൽ നാം അവിടുത്തെ കണ്ടുമുട്ടുന്നതും നമ്മുടെ സഹോദരീ സഹോദരന്മാരോടൊപ്പം നാം വിശുദ്ധിയിൽ വളരുന്നതിന് ആവശ്യമായ ആത്മീയദാനങ്ങൾ നാം സ്വീകരിക്കുന്നതുമായ ഇടമാണ് സഭ. വിശ്വസിക്കാനും ക്രൈസ്തവരായി ജീവിക്കാനും വിശുദ്ധരാകാനും എവിടെയും ഏതു കാലഘട്ടത്തിലും ചരിക്കാനും ആവശ്യമായവ നാം ഓരോരുത്തരും സഭയിൽ കണ്ടെത്തുന്നു. ഒരു കുടുംബത്തിൽ ജീവിക്കുന്നതിന് സമാനമാണത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെന്നാൽ, കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വളരുന്നതിനും പക്വത പ്രാപിക്കുന്നതിനും ജീവിക്കുന്നതിനും വേണ്ടതായ സകലവും പ്രദാനം ചെയ്യപ്പെടുന്നു. ആകയാൽ നാം ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം, സഭയിൽ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഒരു ക്രൈസ്തവനായി വളരുന്നതിനും പക്വത പ്രാപിക്കുന്നതിനുമായി എനിക്ക് നൽകപ്പെടുന്ന ദാനങ്ങൾ ഞാൻ എപ്രകാരമാണ് സ്വീകരിക്കുന്നത്? സമൂഹ ജീവിതത്തിൽ ഞാൻ പങ്കാളിയാകുന്നുണ്ടോ, അതോ എന്റേതായ കാര്യങ്ങളിൽ ഞാൻ ഒതുങ്ങിക്കഴിയുകയാണോ?

0: സഭ കാതോലികമാണ് എന്ന് പറയുന്നതിന് രണ്ടാമത്തെ കാരണം അവൾ ലോകമഖിലം വ്യാപിച്ചു കിടക്കുകയും സകല സ്ത്രീ പുരുഷന്മാരോടും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്യുന്നു എന്നതാണ്. സഭ ഒരു വരേണ്യ വിഭാഗമല്ല, ഏതാനും പേരുടെയല്ല. സഭയ്ക്ക് പൂട്ടുകളില്ല. മാനവ വംശം മുഴുവനിലേക്കും അയക്കപ്പെട്ടവളാണവൾ. നരകുലത്തിന്റെ ചെറിയൊരു ഭാഗത്തിൽ പോലും സന്നിഹിതയാണ്. ചെറുതും വലുതുമായ നമ്മുടെ സമൂഹങ്ങൾക്കെല്ലാം ഒരു ദൗത്യമുണ്ട്. നമ്മുടെ വാതിലുകൾ തുറന്ന് സുവിശേഷവുമായി നാം പുറത്തേക്കിറങ്ങണം. ആകയാൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവുമായുള്ള കൂടിക്കാഴ്ചയുടെ ഫലമായ ആനന്ദം, സഭയിൽ അംഗമായിരിക്കുന്നതിൽ നിന്നുളവാകുന്ന ആനന്ദം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുന്നതിന് ഞാൻ എന്തു ചെയ്യുന്നു? വിശ്വാസം പ്രഘോഷിക്കുകയും അതിന് സാക്ഷ്യമേകുകയും ചെയ്യുക ഏതാനും പേരുടെ കാര്യമല്ല, മറിച്ച് അത് നാം ഓരോരുത്തരെയും സംബന്ധിച്ചതാണ്. സഭയുടെ കാതുലികതയെക്കുറിച്ചുള്ള മറ്റൊരു ചിന്ത ഇതാണ്: സഭ ഏകദാനതയുടെ ഭവനമാണ്. അവിടെ ഐക്യവും വൈവിധ്യവും ഒരു സമ്പന്നതയായി സമന്വയിക്കുന്നു. അത് ഭിന്ന വാദ്യോപകരണങ്ങളുടെ സ്വരങ്ങൾ ചേർന്ന സംഗീതം പോലെയാണ്. സഭയിൽ ഈ ഐക്യം സംജാതമാക്കുന്നത് പരിശുദ്ധാരൂപിയാണ്. നാം സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ നാം ഐക്യത്തിലാണോ കഴിയുന്നത്? അപരനെ നാം സ്വീകരിക്കുന്നുണ്ടോ? ശരിയായ ഒരു വൈവിധ്യത്തെ നാം സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതോ ഏകരൂപമാക്കാനാണോ ശ്രമിക്കുന്നത്? ഐകരൂപ്യം സഭയുടെ ജീവിതത്തെ ഹനിക്കുന്നു. സഭയുടെ ജീവിതം വൈവിധ്യമാർന്നതാണ്. അത് ഏകരൂപമാക്കാൻ ശ്രമിക്കുമ്പോൾ നാം പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്. നമ്മെ സദാ ഉപരി കാതോലികരാക്കി തീർക്കുന്നതിന് കാതോലികവും സാർവത്രികവുമായ സഭയിൽ ഈ ഐക്യത്തിന്റെ കർത്താവായ പരിശുദ്ധാരൂപിയോട് നമുക്ക് പ്രാർത്ഥിക്കാം.
1: ഡേവിഡ് മാത്യു തടത്തിൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. നീതിമാനായി സുവിശേഷം വിശേഷിപ്പിക്കുന്ന വിശുദ്ധ യൂസേപ്പിതാവിനെക്കുറിച്ചുള്ള ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് മധു ബാലകൃഷ്ണനാണ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സഭയുടെ വിശുദ്ധിയും കാതോലികതയും അധികരിച്ചുള്ള ചിന്തകൾ അടങ്ങുന്ന പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. സഹോദരി മനോഭാവത്തോടെയുള്ള ജീവിതത്തിലൂടെ ക്രിസ്തുവിന് കൂടുതൽ സജീവമായ സാക്ഷ്യമേകാൻ സന്യസ്തരെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ വടക്കേ അമേരിക്കയിലെ പുരുഷ സന്യസ്ത സമൂഹങ്ങളുടെ സുപ്പീരിയർമാരുടെ കോൺഫറൻസിന്റെ 70-ാം വാർഷികം 2026-ലെ ദേശീയ അസംബ്ലിയുടെ അവസരത്തിൽ ആഘോഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ 16-ന് അയച്ച ഒരു കത്തിലൂടെയാണ് സുവിശേഷ സാക്ഷ്യമേകുന്നതിൽ സമൂഹ ജീവിതത്തിന്റെ പ്രാധാന്യത്തിലേക്ക് പാപ്പ വെളിച്ചം വീശിയത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളിൽ ദൈവം നൽകിയ കൃപകളെയോർത്ത് നന്ദി പറയാമെന്ന് എഴുതിയ പാപ്പ സമൂഹാംഗങ്ങൾ തമ്മിലുള്ള സഹകരണവും സംവാദങ്ങളും വഴി സുവിശേഷ ശുശ്രൂഷയ്ക്കായി നീക്കിവയ്ക്കപ്പെട്ട സമർപ്പിതരുടെ ജീവിതത്തിലൂടെയുള്ള പൊതുസാക്ഷ്യമാണ് നൽകിയതെന്ന് ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിൽ ഒന്നായി ഇന്നത്തെ സമൂഹജീവിതം എന്ന ഈ വർഷത്തെ ദേശീയ സമ്മേളനത്തിന്റെ പ്രമേയം പരാമർശിച്ച പാപ്പ സമൂഹജീവിതത്തെ വിശുദ്ധീകരണത്തിന്റെ ഇടമായും പ്രചോദനത്തിന്റെയും സാക്ഷ്യത്തിന്റെയും അപ്പസ്തോലിക ദൗത്യത്തിന്റെയും ശക്തിസ്രോതസ്സായും കാണണമെന്ന് ആഹ്വാനം ചെയ്തു. അവധിക്കാലത്ത് വിശ്വാസജീവിതത്തിൽ നിലനിൽക്കാനും വളരാനുമുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ച് ലിയോ 14-ാമൻ പാപ്പ സമാധാനത്തിന്റെയും കരുണയുടെയും സുവിശേഷം ജീവിച്ചും പാവപ്പെട്ടവരെയും രോഗികളെയും വയോധികരെയും ചേർത്തുപിടിച്ചും ലാളിത്യത്തോടെ ജീവിച്ചുമാണ് ഇത് സാധ്യമാവുകയെന്ന് പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. വിശുദ്ധ പത്രോസിന്റെ ചത്വരം എന്ന പേരിൽ പുറത്തിറങ്ങുന്ന മാസികയിലൂടെ അവധിക്കാലത്ത് എപ്രകാരം വിശ്വാസത്തെ മെച്ചപ്പെടുത്താം എന്ന റോമിൽ നിന്നുള്ള മൗറീസ്യോ എന്ന വ്യക്തി ഉയർത്തിയ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു പാപ്പ. സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും അനുഭവങ്ങൾ ജീവിക്കുന്ന ഒരു സമയമായിരിക്കണം അവധിക്കാലമെന്നും അങ്ങനെ ദൈവരാജ്യത്തിൽ നാം അനുഭവിക്കാൻ പോകുന്ന സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു മുന്നാസ്വാദനമായി അത് മാറണമെന്നും പാപ്പ എഴുതി. യുവജനങ്ങൾക്കു നൽകേണ്ട ശ്രദ്ധയും മുൻഗണനയും എടുത്തുകാട്ടി കിഴക്കേ ആഫ്രിക്കൻ മിത്രാൻ സമിതികളുടെ അസോസിയേഷൻ ജൂലൈ 19 മുതൽ 26 വരെ കിഴക്കൻ ആഫ്രിക്കയിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ നടന്നുവരുന്ന ഈ സമ്മേളനം പ്രത്യാശ നഷ്ടപ്പെടാൻ അനുവദിക്കരുത് എന്ന ആഹ്വാനത്തോടെ യുവജനങ്ങളോടുണ്ടാകേണ്ട ശ്രദ്ധ അടുത്ത 4 വർഷത്തെ പ്രധാന അജപാലന ദൗത്യമായി തിരഞ്ഞെടുത്തുവെന്ന് പ്രാദേശിക സഭാനേതൃത്വങ്ങളെ അധികരിച്ച് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഉദ്ഘാടന സന്ദേശത്തിൽ കെനിയ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും കിസുമു അതിരൂപതാധ്യക്ഷനുമായ ബിഷപ്പ് മോറിസ് മുഹാദിയ മഗുംബ സഭയ്ക്ക് യുവജനങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും സഭയുടെ മിഷണറി ദൗത്യത്തിലും സ്വന്തം രാജ്യങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളിലും പൂർണമായി പങ്കാളികളാകാൻ യുവാക്കളെ ക്ഷണിക്കുകയും ചെയ്തു. സ്നേഹവും നീതിയും ഐക്യവും വിശ്വാസവും കത്തോലിക്ക ക്രൈസ്തവ പാരമ്പര്യങ്ങളുടെ മൂല്യങ്ങളും അടിസ്ഥാനമാക്കിയ ഒരു സമൂഹം ഒരുമിച്ചു കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കിഴക്കേ ആഫ്രിക്കയിലെ 9 രാജ്യങ്ങളിൽ നിന്നും ജിബൂത്തിയും സൊമാലിയയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള 140-ഓളം മെത്രാന്മാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നിരവധി ജീവനുകളെടുത്ത് സുഡാനിൽ ഡ്രോൺ ആക്രമണം. വടക്കൻ കോർദൊഫാനിലെ അർ-റഹാദ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. 6-നും 14-നും വയസ്സ് ഇടയിലുള്ള 2 കുട്ടികളും മുതിർന്ന 2 വ്യക്തികളുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 6 കുട്ടികൾക്കും 20-ഓളം മുതിർന്നവർക്കും സംഭവത്തിൽ പരിക്കേറ്റു. സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ സുഡാനിലേക്കുള്ള യൂണിസെഫ് പ്രതിനിധി ഷെൽഡൻ യെറ്റ് സംഘർഷങ്ങളിലും സാധാരണ ജനജീവിതയിടങ്ങളിലും കുട്ടികൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു. ദീർഘനാളുകളായി തുടരുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും മൂലം രാജ്യത്തെ മാനവിക സഹായ വിതരണം പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം അറിയിച്ചു. സാധാരണ ജനങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാനും അന്താരാഷ്ട്ര മാനവിക നിയമങ്ങൾ പാലിക്കാനും പ്രതിസന്ധികൾ നേരിടുന്നവരിലേക്ക് സുരക്ഷിതമായി മാനവിക സഹായമെത്തിക്കാൻ വേണ്ട സഹകരണം ഉറപ്പാക്കാനും കുട്ടികളുടെ ജീവൻ സുരക്ഷിതമാക്കാനും യൂണിസെഫ് ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭയുടെ വിശുദ്ധിയെയും കാതോലികതയെയും അധികരിച്ച് ഫ്രാൻസിസ് പാപ്പ പങ്കുവച്ചിട്ടുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ യൂറോപ്പിൽ വേനൽ അവധിയുടെ വേളയാണ്. റോമിലാകട്ടെ അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഒരു സമയവും. ഈയൊരു പശ്ചാത്തലത്തിൽ ലിയോ 14-ാമൻ പാപ്പ ഏതാനും ദിവസം കഴിയുന്നത് വത്തിക്കാനിൽ നിന്ന് 25 കിലോമീറ്ററിലേറെ തെക്കുകിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന കാസൽ ഗന്തോൾഫോയിലെ വേനൽക്കാല വസതിയിലാണ്. ഈ ഘട്ടത്തിൽ പാപ്പ പൊതുകൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള ചില പരിപാടികളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. തന്മൂലം പ്രതിവാര പൊതുദർശന പ്രഭാഷണത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സഭയുടെ വിശുദ്ധിയെയും കാതോലികതയെയും അധികരിച്ചുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ഏതാനും ചിന്തകളാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ സഭയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ സഭയ്ക്ക് വിശുദ്ധ എന്ന വിശേഷണം നൽകിക്കൊണ്ട് അവളുടെ വിശുദ്ധി വിളിച്ചോതുന്നു. സഭയുടെ വിശുദ്ധി എന്നത് ആരംഭം മുതൽ തന്നെ ആദിമ ക്രൈസ്തവരുടെ മനസാക്ഷിയിൽ സ്ഥാനം പിടിച്ചിരുന്ന ഒരു സവിശേഷതയാണ്. ആദിമ ക്രൈസ്തവർ വിശുദ്ധർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിലും റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിലും കോറിന്തോസുകാർക്കുള്ള ലേഖനം 6-ാം അധ്യായത്തിലും ഇതിന്റെ സൂചനകൾ ഉണ്ട്. ദൈവത്തിന്റെ പ്രവർത്തനം പരിശുദ്ധാരൂപി സഭയെ പവിത്രീകരിക്കുന്നുവെന്ന ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ സഭയ്ക്ക് അവളുടെ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളിലൂടെയുള്ള യാത്രയിൽ നിരവധി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇരുണ്ട നിമിഷങ്ങളും അനുഭവപ്പെട്ടതായി നാം കാണുന്നു. അപ്പോൾ സഭ എപ്രകാരമാണ് വിശുദ്ധയായി നിലകൊള്ളുക? മനുഷ്യരാൽ പാപികളാൽ രൂപീകൃതമായ ഒരു സഭയ്ക്ക് എങ്ങനെ വിശുദ്ധയായിരിക്കാനാകും? സ്ത്രീ പുരുഷന്മാരായ നാം വൈദികർ, സന്യാസി സന്യാസിനികൾ, മെത്രാന്മാർ, കാർദിനാളന്മാർ, പാപ്പ, അങ്ങനെ എല്ലാവരും പാപികളാണ്. ഇങ്ങനെയുള്ളൊരു സഭയ്ക്ക് എങ്ങനെ വിശുദ്ധയായിരിക്കാനാകും? ഇതിന് ഉത്തരമേകുന്നതിനാധാരം വിശുദ്ധ പൗലൂസ് എഫേസോസിലെ ക്രൈസ്തവർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യമാണ്. കുടുംബ ബന്ധങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതുന്നു, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. 5:25. ക്രിസ്തു കുരിശിൽ ആത്മദാനമായിക്കൊണ്ട് സഭയെ സ്നേഹിച്ചു. ഇതിന്റെ പൊരുളെന്താണ്? പരിശുദ്ധനും വിശ്വസ്തനും മരണത്തിന്റെയും തിന്മയുടെയും ശക്തിക്ക് സഭയെ വിട്ടുകൊടുക്കാത്തവനുമായ ദൈവത്തിൽ നിന്ന് വരുന്നതിനാൽ സഭ വിശുദ്ധയാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അവൾ വിശുദ്ധയാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധൻ യേശുക്രിസ്തു സഭയോട്

ആബികളുടെ ഒരു സഭയാണ്. ആകയാൽ ദൈവത്താൽ രൂപാന്തരപ്പെടുത്തപ്പെടാനും നവീകരിക്കപ്പെടാനും പവിത്രീകരിക്കപ്പെടാനും നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭ വിശുദ്ധരുടെ മാത്രമാണ്, വിശ്വാസാനുസൃത ജീവിതം നയിക്കുന്നവരുടെ മാത്രമാണ്, ബാക്കിയെല്ലാവരും അകറ്റപ്പെടണം എന്ന് വാദിക്കുന്ന ഒരു പ്രലോഭനം ചരിത്രത്തിൽ ചിലർക്കുണ്ടായിട്ടുണ്ട്. അത് പാടില്ല. തിരുസഭ പാപികളെ തള്ളിക്കളയില്ല, മറിച്ച് അവരെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അകന്നിരിക്കുന്നവർക്കും അവൾ സ്വയം തുറന്നിടുന്നു. താനുമായി കൂടിക്കാഴ്ച നടത്താൻ, വിശുദ്ധിയിലേക്ക് നടക്കാൻ എല്ലാവർക്കും അവസരമേകുന്ന ആ പിതാവിന്റെ കാരുണ്യത്താലും ആർദ്രതയാലും വലയിതമാകുന്നതിനനുവദിക്കാൻ സഭ സർവരെയും വിളിക്കുന്നു. എന്നാൽ പിതാവേ, ഞാനൊരു പാപിയാണ്, ഞാൻ ഘോര പാപങ്ങൾ ചെയ്തു, അപ്പോൾ എങ്ങനെ സഭയുടെ ഭാഗമായിരിക്കാൻ എനിക്ക് സാധിക്കും? പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇതുതന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ കർത്താവിനോട് പറയണം, കർത്താവേ, എന്റെ പാപങ്ങളോടുകൂടി ഞാനിതാ ഇവിടെ നിൽക്കുന്നു, എന്നോട് പൊറുക്കേണമേ, മുന്നോട്ടുള്ള യാത്രയിൽ എന്നെ നീ സഹായിക്കണമേ, എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തേണമേ. സഭയിൽ നാം കണ്ടുമുട്ടുന്ന ദൈവം കരുണയില്ലാത്ത വിധിയാളനല്ല, സുവിശേഷത്തിലെ ധൂർത്തപുത്രന്റെ ഉപമയിൽ കാണുന്ന പിതാവാണ്. വീട് വിട്ടുപോയ പുത്രനെ പോലെയായിരിക്കാം നീ. ദൈവത്തിൽ നിന്നുള്ള അകലത്തിന്റെ അടിത്തട്ടിൽ തൊട്ടവനാകാം നീ. എന്നാൽ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും എന്ന് പറയാനുള്ള ശക്തി നിനക്കുണ്ടാകുമ്പോൾ വാതിൽ തുറന്നുകിടക്കുന്നതായി നീ കാണും. നിന്നെ സദാ കാത്തിരിക്കുന്ന ദൈവം നിന്റെ പക്കലേക്ക് വരും. അവസാനമായ ഒരു ചോദ്യം. ബലഹീനനാണ്, പാപിയാണ് എന്ന് ബോധ്യമുള്ള ഞാൻ എന്തു ചെയ്യണം? ദൈവം നിന്നോട് പറയുന്നു, വിശുദ്ധിയെക്കുറിച്ച് നിനക്ക് പേടി വേണ്ട. സ്വർഗം ലക്ഷ്യം വയ്ക്കുന്നതിനും ദൈവത്താൽ സ്നേഹിക്കപ്പെടാനും രൂപപ്പെടുത്തപ്പെടാനും അനുവദിക്കുന്നതിനും നീ ഭയപ്പെടേണ്ട. പരിശുദ്ധരൂപിയാൽ നയിക്കപ്പെടുന്നതിനനുവദിക്കാൻ നീ പേടിക്കേണ്ട. കർത്താവ് എപ്പോഴും നമ്മെ കാത്തിരിക്കുന്നു, കൈകൾ വിരിച്ചു പിടിച്ച് നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധിയുടെ പാതയിൽ നമുക്ക് തുണയേകുന്നതിനായി അവിടുന്ന് നമ്മെ കാത്തിരിക്കുന്നു. നമ്മുടെ വിശ്വാസം ആനന്ദത്തോടെ ജീവിക്കാം. കർത്താവിനാൽ സ്നേഹിക്കപ്പെടാൻ നമുക്ക് നമ്മെ തന്നെ അനുവദിക്കാം. നമുക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ ഈ ദാനം നമുക്ക് ദൈവത്തോട് യാചിക്കാം.

ഏകവും വിശുദ്ധവും കാതോലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയുടെ ഈ കാതോലികതയുടെ പൊരുളെന്താണ്? കാതലോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അതിൻ്റെ വ്യുൽപ്പത്തി. സാകല്യം എന്നതാണ് അതിൻ്റെ വിവക്ഷ. സഭയിൽ ഈ സമഗ്രത എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു? സഭ കാതോലികമാണ് എന്ന് നാം പറയുന്നത് എന്തർത്ഥത്തിലാണ്? സഭ കാതോലികമാണെന്നതിന് ഒന്നാമത്തെ കാരണം, അത് വിശ്വാസം അതിൻ്റെ സമഗ്രതയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഇടമാണ്, ഭവനമാണ്. ക്രിസ്തു കൊണ്ടുവന്ന രക്ഷ എല്ലാവർക്കുമായി നൽകപ്പെടുന്നത് സഭയിലാണ്. ദൈവത്തിൻ്റെ കാരുണ്യവുമായി കണ്ടുമുട്ടാൻ നമുക്ക് വഴിയൊരുക്കുന്നത് സഭയാണ്. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ആ ദൈവീക കാരുണ്യത്തിൽ യേശു സന്നിഹിതനാണ്. അവിടുത്തെ കൂദാശകളിൽ നാം അവിടുത്തെ കണ്ടുമുട്ടുന്നതും നമ്മുടെ സഹോദരീ സഹോദരന്മാരോടൊപ്പം നാം വിശുദ്ധിയിൽ വളരുന്നതിന് ആവശ്യമായ ആത്മീയദാനങ്ങൾ നാം സ്വീകരിക്കുന്നതുമായ ഇടമാണ് സഭ. വിശ്വസിക്കാനും ക്രൈസ്തവരായി ജീവിക്കാനും വിശുദ്ധരാകാനും എവിടെയും ഏതു കാലഘട്ടത്തിലും ചരിക്കാനും ആവശ്യമായവ നാം ഓരോരുത്തരും സഭയിൽ കണ്ടെത്തുന്നു. ഒരു കുടുംബത്തിൽ ജീവിക്കുന്നതിന് സമാനമാണത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെന്നാൽ, കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വളരുന്നതിനും പക്വത പ്രാപിക്കുന്നതിനും ജീവിക്കുന്നതിനും വേണ്ടതായ സകലവും പ്രദാനം ചെയ്യപ്പെടുന്നു. ആകയാൽ നാം ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം, സഭയിൽ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഒരു ക്രൈസ്തവനായി വളരുന്നതിനും പക്വത പ്രാപിക്കുന്നതിനുമായി എനിക്ക് നൽകപ്പെടുന്ന ദാനങ്ങൾ ഞാൻ എപ്രകാരമാണ് സ്വീകരിക്കുന്നത്?

0: സഭ കാതോലികമാണെന്ന് പറയുന്നതിന് രണ്ടാമത്തെ കാരണം അവൾ ലോകമഖിലം വ്യാപിച്ചു കിടക്കുകയും സകല സ്ത്രീ പുരുഷന്മാരോടും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്യുന്നു എന്നതാണ്. സഭ ഒരു വരേണ്യ വിഭാഗമല്ല, ഏതാനും പേരുടെയല്ല. സഭയ്ക്ക് പൂട്ടുകളില്ല. മാനവവംശം മുഴുവനിലേക്കും അയക്കപ്പെട്ടവളാണവൾ. നരകുലത്തിന്റെ ചെറിയൊരു ഭാഗത്തിൽ പോലും സന്നിഹിതയാണ്. ചെറുതും വലുതുമായ നമ്മുടെ സമൂഹങ്ങൾക്കെല്ലാം ഒരു ദൗത്യമുണ്ട്. നമ്മുടെ വാതിലുകൾ തുറന്ന് സുവിശേഷവുമായി നാം പുറത്തേക്കിറങ്ങണം. ആകയാൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവുമായുള്ള കൂടിക്കാഴ്ചയുടെ ഫലമായ ആനന്ദം, സഭയിൽ അംഗമായിരിക്കുന്നതിൽ നിന്നുളവാകുന്ന ആനന്ദം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുന്നതിന് ഞാൻ എന്തു ചെയ്യുന്നു? വിശ്വാസം പ്രഘോഷിക്കുകയും അതിന് സാക്ഷ്യമേകുകയും ചെയ്യുക ഏതാനും പേരുടെ കാര്യമല്ല, മറിച്ച് അത് നാം ഓരോരുത്തരെയും സംബന്ധിച്ചതാണ്. സഭയുടെ കാതുലികതയെക്കുറിച്ചുള്ള മറ്റൊരു ചിന്ത ഇതാണ്: സഭ ഏകദാനതയുടെ ഭവനമാണ്. അവിടെ ഐക്യവും വൈവിധ്യവും ഒരു സമ്പന്നതയായി സമന്വയിക്കുന്നു. അത് ഭിന്ന വാദ്യോപകരണങ്ങളുടെ സ്വരങ്ങൾ ചേർന്ന സംഗീതം പോലെയാണ്. സഭയിൽ ഈ ഐക്യം സംജാതമാക്കുന്നത് പരിശുദ്ധാരൂപിയാണ്. നാം സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ നാം ഐക്യത്തിലാണോ കഴിയുന്നത്? അപരനെ നാം സ്വീകരിക്കുന്നുണ്ടോ? ശരിയായ ഒരു വൈവിധ്യത്തെ നാം സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതോ ഏകരൂപമാക്കാനാണോ ശ്രമിക്കുന്നത്? ഐകരൂപ്യം സഭയുടെ ജീവിതത്തെ ഹനിക്കുന്നു. സഭയുടെ ജീവിതം വൈവിധ്യമാർന്നതാണ്. അത് ഏകരൂപമാക്കാൻ ശ്രമിക്കുമ്പോൾ നാം പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്. നമ്മെ സദാ ഉപരി കാതോലികരാക്കി തീർക്കുന്നതിന് കാതോലികവും സാർവത്രികവുമായ സഭയിൽ ഈ ഐക്യത്തിന്റെ കർത്താവായ പരിശുദ്ധാരൂപിയോട് നമുക്ക് പ്രാർത്ഥിക്കാം.
1: ഡേവിഡ് മാത്യു തടത്തിൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. നീതിമാനായി സുവിശേഷം വിശേഷിപ്പിക്കുന്ന വിശുദ്ധ യൂസേപ്പിതാവിനെക്കുറിച്ചുള്ള ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് മധു ബാലകൃഷ്ണനാണ്.